0: ദൂഷിത് ദേശപാലനെ പരാജയക്കിരിമ് ആരംഭിക്കലെ ഗുവിജനതാവുബവ് ജനാധിപതി അണുകുമാർ ദിസാനായക മഹത സദഹൻ കല ഈ അപ്പേ ആണ്ടുവട്ട് വസ്ത്രതയ്ക്കായി റട്ടട്ട് സുബൈ ജനറലി മാലാവട്ട് സഹഭാഗി വി പൊലുണ്ണറുതി പേത്തുനു ഗുവി റലിയട്ട് എക്വിമിൻ തമായി ജനാധിപത്യമാ മേ വിധിയെ സദഹൻ കലെ
1: ആണ്ടു ഹതല ഒറ്റ കാലത്ത് അവരുദ്ധേക്കായി പൂ അവസ്ഥാവൽ മേ റട്ടേ ജനതാവ ആണ്ടു ഹതല തീയും ആണ്ടു ഹതല തീയനവ ആണ്ടു പിറല്ല തീയനവ നായകയോ ഗനല്ല തീയനവ നായകയോ ഇവത് കരല തീയും ഹെബൈ ഏ മുലുത്യാഹസീമ ജനതാവ ഏകത്വ വേല ഹദപു ആണ്ടുവ തമൈ 2024 ജാതിക ജനബലവേഗേ ആണ്ടു ജനതാവ ഏകത്വ വേല ഹദി നത്തം പർണ ആണ്ടു ഹദുനെ കൊഹമദ ഇക്ക താത്ത ജനാധിപതി വേല ഹിട്ടിയ ഇക്ക പുതാ ജനാധിപതി വേല ഇക്ക താത്ത അഗമതി അമ്മ അഗമതി വേല ഇന്നവ പുതാ ദുവ ജനാധിപതി വേല ഹിമനേദ റട്ടേ വിതരക് നേ മെഹിത് ഹിമൈ മൻ ദന്നു ഹബേ ലങ്കാവേ പലമു വതാവട മ പൗൽ പരമ്പരാവൻ നെതി വിശാല മൂല്യ ബലയൻ നെതി വിശാല മാധ്യ ബലയക് നെതി ഇഹിത് മേ റട്ടേ ജനതാവ ഏകതു വേല ഇതാ പ്രബലതമ ആണ്ടുവക് ഹദുവ ലങ്കാ ഇതിഹാസയേ പാർലമേന്തുവക 159 കാട്ടവത് ഹം വേല നേ ഏകനേ വെഡിമ പാർലമേന്തു സംഖ്യാവ മേ പൊലൊണ്ണരു ദിസ്ത്രിക്കേ പ്രാദേശിക സഭ നഗരസഭ സിയല്ല ജാതിക ജനബലവേഗയട തമ നാസല ആരംഭു മേ റട്ടത് മേ റട്ടേ ജനതാവ വെനുവെനു ഹൊന്തമ വെഡേ കരന്ന സുദുസു ആണ്ടുവ കേല ഗമ്മല ജനതാവ തമൈ മേ ആണ്ടുവ തോരാ പത് കരഗത് ഏമന വേദ ഗോവി ജനതാവ തമൈ പഹുഗിയ ആണ്ടുവ പലവാഹരിന്റെ വിശാലതമ വിഹിസ കരേ മുഖത്ത് കാബനിക അട്ടമകല ഗനല്ല മുളു കുസി കർമാന്തമ വിനാശ കര അത സമഹര ദൈവലി ശേസ്ത്രെ ഗുണഗണ്ട ബരിവിലാ തീനവ ഏ വിനാശ പ്രതിഫല നിസമട മതകായ് പലവെണി പെലപാലി പലവെണി ജനതാവക നെഗറ്റീവ് പലവെണി ആണ്ടോ പലവാഹരി ഓണകില പട്ടംകത്ത് കൊഹിന്ത് പൊലൊണ്ണറുവേം മതക തിയാകൻ ഏ പൊലൊണ്ണറുവേം പട്ടംകത്ത് ഗമന തമായി മെയ് നമവെണിത താലയണ്ടൂണി മതക തിയാകൻ ഉൻ ഹിട്ടി തെങ് അമത വില ദുവണ്ടു അപ്പേ റട്ടേ ജനതാവ അവധി വില അപ്പേ റട്ടേ ജനതാവ നെഗറ്റില മേ റട്ടേ ദുഃഖിന്തിന ജനതാവക ആണ്ടുവ അഹതല അവരുദ് ദെക്ക് വേണോ അവരുദ് ദെക്ക് വേണോ
0: ഗോവിജന റാലി ഏമതു ജനാധിപതി അണുകുമാർ ദിസാനായക മഹത വെടിദുരട മെഹമ ക്യുവാ
1: മെദ പെരദിക യുദ്ധ പട്ടം ഗണ്ണകൊട്ട ദേശപാലന വേദികാവല കിയണ്ട പട്ടം ഗത്ത മുഖദ്ദ തെൽ പോളിംഗ് ഏ ഗ്യാസ് ഹിഗവേ കിവനദ മുഖദ ഉണി ഏക തെൽ പോളിമക് അതി ഉണി നേ ഹബേ കട്ടിയ മുഖദ കരി മാധ്യ സാകച്ച തിയനവാ നേദ ഏകാബദ്ധ സമുലു തിയനവാ വിദ്യുത് തെൽ നെതി വെണ്ട യന്നി വിദുലിയ കപണ്ട യന്നി ഗ്യാസ് ഹിഗ വെണ്ട യന്നി കിവനദ മമ ജനതാവട ആമന്ത്രണ കില്ല കിവ മ പാർലമെന്റ് ഗില്ല കിവ റട്ടട നേ ആപി സലസ് മഹദല തിയന്നി വിദുലിയ വിനാഡിയക്വത് കപണ്ട നെതുവ തെൽ നേദ ഹിഗയക് അതി വെണ്ട നെതുവ റട്ടേ ജനതാവട ദിന ലാസ്സിക ഐ ആർത്ഥിക സ്ഥാവര നിസ അപേ റട്ട ഹെദുവ അർബുദയണ്ട ഒറത്തു ദെണ്ട പുളുവ റട്ട ഏക തമ വെദഗത് റട്ടക ദെങ് അപേ റട്ട അഭ്യന്തര അർബുദയട ഒറത്തു ദെണ്ട പുളുവ ലങ്കാ ഇതിഹാസേ വിയസനേകതി സിദ്ധുനു വിശാലതമ ആർത്ഥിക ഹാനിയ ദിത്വ സുനാമിട തൊട വെടി ഹബേ അപ്പി ബാണ്ടാകാരെ കോട്ടി 50,000 ദീല ദിട്ടോലിംഗ് കൂടാവ അപ്പിട്ട് ഒറത്തു ദെണ്ട പുളുവ ലങ്ക മെതപെരദിക യുദ്ധയാവ ബാണ്ടാകാരൻ കോട്ടി 10,000 ദുന്ന ദം ബാണ്ടാകാരെ ധനേ പിരുനോട്ട വടക് നെ കൊഹമദേക ജനതാവ ഗാവട ഗലാഗനി വക്കുഗടു രോഗിയകട ദുന്ന റുപ്യാൽ 5000 അപ്പേ എല്ലാ ഉറുദു ദെകൈ ദൻ റുപ്യാൽ 10,000 സാനാധാരെ വെടി കർന്ന പോര സാനാധാരെ റുപ്യാൽ 15,000 ദൻ മേ എലട 30,000 കര തികട്ടമ 30,000 മതക ദിയാന ആ മേസരെ ബജറ്റ് എക്കട ദാല തിയന്നെ ഈലങ്ക കണ്ണി 30,000 അപ്പ ഇനകട 15,000 ദൻ 30,000 ധനേ തിയനവ സാനാധാര വെടി വിനോ വെടിയിട്ടിയങ്ക ദീമനാവ റുപ്യൽ 30,000 തിപ്പി ദൻ 15,000
0: മെമ ഹമുവീമട അമാത്തെ വസന്ത സമരസിംഗ മഹത്തയത്ത ആവ ഓ മുണവഗേ കഥാവക്ദ ക്യുവി അഹന്ന ദെന സൂദാനം
1: അപ്പി ആണ്ടുവക് ഹദലാ മേ മാസത്തെ അവരുദ് ദെക്കക് സമ്പൂർണ്ണ വെണ്ട യാൻ ഹബേ മേ ആണ്ടുവ വെട പടം ഗണ്ണോട ഒബട മതകായി സമഹരു അപിട ചോദനാ കരന്ന ഗത്ത സമഹര അപേ ആയമ കേവ മേ ടികക് മദി വഗേ ആക്സലറേറ്റ് കരന്ന വെയി വഗേ ഹൊറു അല്ലന എക ടികക് മദി വഗേ കേവ മൊകദ കേവദ നെദ്ദ മാസ 3-4-5 യാനകോട കേവ മേ മൂടി കല്ല അതുലട എഹമ ദാണ്ണ ബരിദ കേയ ഹബേ അപി ദന്നവ എഹമ വെനകോട മേ റട്ടേ അധികരണ പദ്ധതിയ നീതിയ പോലീസിയ മേ സിയലു ദേന മേ കാട ഉത്തര സംബന്ധായി അപി ഒബട കേവ നീതി നെത്ത അപിട നീതി ഹദന്ന വെനവ പാർലമെന്റ് സമഹാരു കിയണ്ട ഗത്ത കോ തുണേന് ദെക്കക് തിയനവനേ അല്ല ദാണ്ട ബേതു ഓഗോള കിയനവന വിതരായി കിയുവ ദന്നം മട ഹിതേന മുകുത് കിയാൻ നേതുവേദി നേദ ദാൻ ദന്നവ കട്ടിയ പോളിമട അതുലട യനവ കിയല ദമട അനുരാധപുരേ ഇന്ദാൻ ആവട പാസ്സേ മേനവട കിയുവ അനുരാധപുരേ കനേ ദ അനുരാധപുരേ അത റാലിയത് തിയനാലു ഏ റാലിയ വേദികാവേ വം പെത്ത ബലപുവഹമ അപ്പപിട കട്ടിയ ഇന്നാലു ദകുണു പെത്ത കലപുവഹമ സകപിട കട്ടിയ ഇന്നാലു അര നടു വഹനേ വഗേ അപ്പപിട കട്ടിയയി സകപിട കട്ടിയയി ഏകതു കരല പെന്നന്ന ഹദനവ ബലയ തിയനവ കിയല ഹബൈ റട്ടം എകതു കരലത് പെന്നന്ന പരിവെച്ച ബലയക് അത പൊലൊണ്ണരുവേ ഗോവി അമ്മ താത്ത പുല തിസി പുലവരെ കവില്ല സഹാതിക കരമിൻ തിബനവ
2: ආණ්ඩුව අපේ ආණ්ඩුව කියලා. අන්‍ර දිසානායක සහෝදරයා ජනාධිපති වෙනකොට තිබුණේ 147යි ඡන්ද. හැබැයි මේ වෙනකොට රටේ ජනතාව 175කට වැඩි ප්‍රමාණයක් මේ රටේ නායකත්වය පිළිගනිමින් ප්‍රසාදය වැඩි කරමින් තිබෙනවා අන්‍ර දිසානායක ජනාධිපති සහෝදරයාගේ. එවැනි කිසිවක් නිසා නෙමෙයි. මේ රටේ හැම ශේෂ්ත්‍රයකටම මේ රටේ ජනතාවගේ අපේක්ෂාවන් ඉටු කරන්න අවශ්‍ය කරන මැදිහත් වීම කරමින් තිබෙනවා.
0: නියෝජ්‍ය අමාත්‍ය ටීබී සරත් මහතා රැලිය ඇමතුවා. ඔහු මෙහෙම කිව්වේ,
3: මේ කවුරුද දන්නවා, මීට අවුරුදු දෙකකට කලින් මේ බිමේ මේ ඓතිහාසික වෙනස සිද්ධ වෙන මොහොතේ අපේ රටේ ගෝවි ජනතාව ඒ ඓතිහාසික වෙනසේ පුරෝගාමි බලවේගේ බවට පත් වුණා. ආදරණීය අම්මේ තාත්තේ, මේ මගේ වම්පසින් සියන පෙරකුම් මහා සමුද්‍ර සත්‍තිමත්ව තියෙන තාක්කල් ජාතික ජන බලවේගයේ ආණ්ඩුව හොල්ලන්න බෑ කියන එක මේ මහා ජනගඟ කියන පණිවිඩයක. මේක තමයි ජනතාවගේ ප්‍රශ්න විසඳන ආණ්ඩුව, ගොවි ජනතාවගේ ප්‍රශ්න විසඳන ආණ්ඩුව, ගොවියා බලාපොරොත්තු තියලා තියෙන ආණ්ඩුව. තව දුරටත් ඒ ආණ්ඩුව පිළිබඳව අසීමිත විශ්වාසයක් තියෙනවායි කියන එක තමයි මේ දසදහස් ගණන් ගොවි ජනතාව එකතු වෙලා මේ පණිවිඩය ශ්‍රී ලංකා දීපයට දෙන්නේ.
4: සතියක ලක්හඩ
0: වෙලාව උදෑසන 6යි විනාඩි 22යි.
5: ඔබේ කෝටිපති සිහිනය අද සැබෑ වෙයිද? රාත්‍රී 10ට ලක්හඬ අහන්න. ජාතික ලොතරැයි මණ්ඩලයේ සියලුම ටිකට් පත්වල ජයග්‍රාහී ප්‍රතිඵල අද රාත්‍රියේම ඔබට කියන එකම රේඩියෝව ලක්හඬ.
6: සඳමට ඇත්ත කියන්න, සඳා ඉන්නේ ප්‍රශ්නික කියලා මම දන්නවා. මට නොදන්නවා නෙමෙයි, මට දැනගන්න ඕනේ ප්‍රශ්නේ මොකද්ද කියලා.
7: අනේ නෑ සර්, එහෙම ප්‍රශ්නයක් නෑ. මට පුළුවන් මං සර් වර්ක්ෂොප් එකේ නිවාඩුවක් දෙන්න පොඩි කාලෙකට.
5: ධනංජය සිරිවර්ධන නිර්මාණයක් තාපින් පැන්නා.
6: සඳව බලාගත්තු 100ක් නේද?
7: ඔව් සර්. අම්මා පොඩි කාලේ නැතුණාට පස්සේ තාත්තා වෙන කෙනෙක් ගියා. ඊට පස්සේ ආච්චි සීයේ තමයි සර් ගොවිතැන් කරලා මම බලාගත්තු කැම්පස් යනකම්. අම්මගේ මේ අත් දෙකේම 100වල් දාලා ඉවරලා.
5: සති අක රාත්‍රී 8:30 ITN බලන්න.

മുള്ളി അറുമുതല സമഗ് ദനട്ട പാവത്തിന്റെ ഗ്യൂസും ലബന വസ്ത്രി മാർത്തു മാസേദി അവസാന വീമിൻ പശു നവത്ത് ഗ്യൂസുമുട്ടെ നോയാമട്ട് രജ തീന്തുക്കരത്തായി രജ ഏലപ്പിലെ ആറഞ്ച് മാർഗ് സദാഹൻ കന്നുവക്കരുതമായി ലങ്കാദ്വീപ് അത് വാർത്താക്കല്ലത്ത് എന്നെ പസുഗിയ രാജ്യ അത്സംഖല ഗ്യൂസുമേട്ടത്തെ റട്ട കടാ നുവട്ടിയും സന്ദഹാ ഇമ മാർഗേ ഗമൻ കലത് നവത്ത ഗ്യൂസുമുട്ട് എലമ്പിയുമെട്ട് ആണ്ടു തീന്തുക്കര നെത്തൈ ഗ്യൂസുമ അക്രിയവീമേൻ പശു നയകീമ എത്തലു ആർത്തി കട്ടയതു തമണ്ടമ അനന്യു ക്രമയാക്കേട്ടത്തെ സിദുക്കിരിയുമെട്ട് രാജ്യ മേവനുവിട്ട് തീന്തുക്കര എത്തൈ ദനകണ്ണിട്ട് തീയനോക്കലത്തമായി ലങ്കാദ്വീപ് സന്ദഹൻ കറാന്നി മിരട്ട് ഗുഡബിം പ്രദേശത്തി അത്തരംകുടകത്ത് വെടിമ ഐസ് മദ്രവ്യവന് കിലോ ഹാർസ് ഹത്തേക്കാക് അത്തരംകുടകനിമേ സിദുവീമട്ട് പോലീസ് മധ്യമ അപരാധ വിമർശന കാര്യാംശ ഇക്കാനി സി സി ഐ ബി നിർധാരിൻ മെദിയാത് നൌനേ നം എം ഐസ് തുകയെ ഉറപ്പാറിൻ വിദേശ കുമന്ത്രനെ പ്രവൃത്തി ബോർഡ് തുറത്തുറു അനാവരണീയ വിലാത്തിയനോ

0: FM 93.5, FM 93.7, Lakhanda Radio ITN.
1: നിരതധിക പ്രദേശവലറ്റ് മേദിനവൽ അദഹലന് കടിൻകട വെസഹേതുവൻ നവതത് ഡെങ്കു അവധാനമ ഇഹലയാമിൻ പവത്തിനവ ഇമനിസ ഒബ അവട്ട് പരിശ്രയാൻ നിരന്തരയൻ പിരിസുതുവ തപാകിനിയമിട്ട് വകബലാ കണ്ണ അവധാനമിട്ട് പിര സൂതാനമിൻ സിറ്റെന്ന
0: ഡെങ്കു മാറാതികായി സവുമ ഇക്വിമു ഡെങ്കു പരതമോ.

ముత్తుకేట తరువాల అప్పటికి అంది ఆదరే ఏమనేది జీవితే అపేతింగ్ ఆదరే నిసానే జీవత్తేనే ఉమ్మగేం తాత్తకి హెమనత్తంగా ఆదరే కనుక నాకేం పౌలి అయితే మెహ మోగి మళ్ళీ అభిన ఆదరే తెక్క తుమ్మయ్య జీవత్వేది ഇനി ജീവത്വന് ആദരവോണി വകയമോ ഇതേ സത്രത്തിയെന്നോണി ഇതേ സനസീമതി എന്നത്തോടെ ഇതേ സനസീമി സത്രി ഇന്ന് കൂടെ അപ്പിക്കരുന്ന ഓണ് വടക്കറിയുന്നു പോലെ ഇതിൽ നിന്ന് ജീവിത്തെ ശുഭകരകാന്ന് ലസന കിറുകാന്ന് ആ ഹിതന് പോയി എക്ക സിത്തുവില്ലക്ക് അയാന്നോനെ ആ ഹിതന് എക്ക സിത്തുവില്ലക്കിട്ട് പുലുവന്ന് ആകെ ജീവിത്തെ ഇസ്സരഹട്ട് മെദ്രദാണ്ട് വകയമോ ഒയാവ് ബിന്ദുട്ട് മെദ്രദാന്ന് ഏക തിരണീകരണമായി ആ ഹിതന്നോനെ മാ ഇസ്സരഹട്ട് മേ അണുവത് എമനത്താ മങ്ങ ആ പശ്ചരെ അണുവത് കേള ആട്ട് ഹൊന്ന് പോസിറ്റീവ് മൈൻഡ് കത്തിന് പോസിറ്റീവ് സിത്തുവില്ല തീന കിണക്കുന്നു ഒന്ന് ആദ്യ പോലെ തീന ഏ സിത്തുവില്ല തെക്ക് ആകെ തീരെ ഉത്സാഹ തെക്ക് ഇസ്സരഹട്ട് പോയാന്ന് പടാ ഹിതല വളർന്നു ആ മെയിന് കൊയ് കൊടേ കേള കൈകൊടേ ഉണക്കമ്മക് ഒയാ ഇന്നേ ഋണാത്മക പത്ത് കെനക്കാൻ ഒയാട്ട് ബാക്കിയിലെ ഹിത്തര പത്ത് കെനക്കാൻ ഒയാ അതും ഏ പത്തിങ് അയിങ്ങല അണി പത്തട്ടെ ധനാത്മക ഹിതന്ന് പോസിറ്റീവ് ഹിത്തര ഹിതന്ന് ഒയാ ജീവിത ഹിതന്നു തനക്കിട്ട് ആ വരികിനെയായി അത് ഹൗസ് ഹതരായ വിനാടി ഹതലി സത്തായി വെലാവ് മമ ഹഗനെ ഇന്ന് മമ ഹഗനെ ഇനി കൗതുകില മത്ത കിരാൻ നോണ്ടി മെ വെലാവ് ലസ്സന മെസ്സേജസ് ഗൊഡാക്കി വല തീരുവാ മറ്റ

ഓൾഗറ സമാധാനായി കോൽ മടങ്ങാന്ന് മരോണ സമാവേന്നേക്കട്ടോ എവനോട് മണി പുതുവങ്ങായിട്ട് മാംസക്കഴ മെസ്സേജ് കാലത്തിനോ മത്തി കൂടെ ഇന്നല മെസ്സേജ് ജയ കോളേജ് സിന്ധു എക്കത്തുക്കരകാന്ന ഉപാലിയുവാം ചിത്രാനി മാധവ് കസൂർ എക്കത്തുക്കരകന അക്കണ ഹെമോമത്ത് എക്കത്തുക്കരകാന്ന് കേളത്തിയനുവാ അത് ഉപാലിക്ക് പനസ്വനി ഉപ്പന്തിനെ ഉപാലി ശുഭമ ശുഭ ഉപ്പന്തിനെയാക്കി അഭി പ്രാർത്ഥന കരുന്നു സത്യാക്കി അക്കാനിൻ എയാഗേ ആദരണീയ ബിരീന്ദ ചിത്രാനി ലുക്കുപുത്ത മാധവ് പൊടിപുത്ത കസുൻ മെഹമോമയാട്ട് ശുഭമ ശുഭ നിരോഗിയ ഉപ്പന്തിനെയാക്കി പ്രാർത്ഥന കരുന്നു അക്കിലത്തിന് ഇതിന് ഒന്ന് കേക്ക് കാലക്യം ഇല്ലകാന്ന് പോലും അപ്പൊ ഹഗിന് ഇന്നോ നങ്ങെവെല്ലാം കേക്ക് കാലക്യമോ ധോണിന് എത്തങ് ഒന്ന വിഷയക്കത്തക്കത്തുക്കരാക്കിയില്ല പൊടാ ഗില്ല കേക്ക് കാലക്കില്ലകന്ന് ഹാദ് കേക്ക് കാലക്കില്ലകന്ന് മേ പത്ര കേക്ക് കാലക്യം മാത്തി സമ്മർ സിംഗോ ആവേക്കത്തുക്കരകാന്ന് സേരുവില്ല തമ്മായി മട മെസ്സേജ് ധാരത്തിയെന്നേ പത്മനെ ഇന്നുമാ സിരിസേന്നു അതിലു മെഹമോ മേക്കത്തുക്കരകാരണം കിളത്തിനാൽ അസ്സമ സിന്ധു ഒക്കെഹന്നോ ഏ നോർമൽ മെസ്സേജസ് എവായ തമ്മായി മമ്മ തക്കരെ മുഖ ദഹാനുവാനി മകി ഓയാ നോർമൽ മെസ്സേജസ് കെ അന്നത്തെ ഒക്കെ കിയാ ഏമനെ മ ഹെമോട്ട് വകി ആദരീനീത്തി ഒന്ന് ദേങ്കി മമ്മ അന്ന് ഹതന്നെ വാട്സാപ്പൊക്കെ പത്തനെ വാട്സാപ്പൊക്കെ പത്തി മമ്മാകനെ നോമെ വെലാവേ സത്യാക്കൽ അക്കാണ്ട് മാത്തവില്ല ഇന്നോ കിളത്തിന മോമി സ്തൂതി മാവേക്കത്തുക്കരകാരണം അസ്സന സിന്ധു ഒക്കെഹന്ന സജന്ത വരണക്കുല സൂര്യ തമ്മായി മറ്റു മെസ്സേജ് ഒക്കെ ദാലത്തിയ നേ ബുലത് കൗപിട്ടിയുന്നതിനോമിന്ന് ധരണീകള് മഹതന്നെ കിതുൽ മഹിന്ദ തൊമ്മൈ മെസ്സേജ് ഒക്കെ ദാലത്തിയെന്നെ ധരണീകളി മോമ ഹരി മാതരങ്ങുവാ ആദരണീയ സുധുമാനിക്കുമായി നിധാസേ ബൈല സിന്ധു ദുന്ന ധനൈക്കീരാ വ്യാമുനേത് ഹവസ ഹത്തര എവിനാടി പനസ് സെക്കായി.

0: ലഖാൻഡ റേഡിയോ ITN രാജ് ബാങ്കുക്ക് സുരക്ഷിത ഭാവയ ഇഹലമ റെക്കവറിനെ സമഗിൻ സ്ഥാപന തൻപത്തു സന്ധ ഇഹലമ പൊലിയ RDB ബാങ്കുവിൻ
1: ശക്തിയാക്കുമെങ്കിൽ ഒബാദ് ദിനവാർ ധന നിധാനെ വിളതീകൻ ഒബാദ് കോടിപ്പറ്റിയേക്കുവാൻ.